എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകമാസം 13-ാം തീയതി ബുധനാഴ്ച. നാടകം, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ എന്നിവയാണ്

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാവിവരം. MV രംഗത്ത് നാളെ രാവിലെ 6 മണിക്ക് സൊരായ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 MV ബാരടാങ് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. വീണ്ടും ഈ യാത്രാ ബോട്ട് ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV ജോളി ബോയ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സൊരായ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV ഹഡ്ബേ നാളെ രാവിലെ 6:15 സൊരായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. വീണ്ടും ഈ യാത്രാ ബോട്ട് വൈകുന്നേരം 5 മണിക്ക് സൊരായ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. അവിടെ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 31 തീയതി വെള്ളിയാഴ്ച രാവിലെ 5:30. നാളെ രാവിലെ 11:30 MV റാണി ലക്ഷ്മി സൊരായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സൊരായ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply.
2: Nexa.
3: भाई अपोन के एरिया में अपोन से बड़ा डेंजर कौन आ गया है?
4: डेंगू और चिकुनगुनिया।
3: भाई तो दोनों का गेम कर डाले क्या?
4: अरे पापा कूलर में मच्छर की फैक्ट्री डाले लाए क्या? ड्रम कूलर गमले पक्षियों के बर्तन वगैरह को हर हफ्ते साफ करने का टायर प्लास्टिक के कप ग्लास नारियल के खोल में पानी जमा ना होने दे। डेंगू और चिकुनगुनिया का मच्छर साफ पानी में पनपता है। मच्छर के काटने से बचे बुखार हो तो पैरासिटामोल लेने का एस्प्रिन नहीं।
3: पर भाई ये बीमारी का पता कैसे चलेगा? भाई
4: सीधा है रे, बदन दर्द सर दर्द तेज बुखार थकावट बदन पे दाने निकले तो मतलब डॉक्टर को मिलने का खुद डॉक्टर नहीं बनने का समझा।
3: वाह भाई आप तो असल में MBBS हो।

ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക്, ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന മൂന്ന് രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യ രൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാനപ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ, പ്രസാർഭാരതി, ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിലുണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO AIR portplayer@prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര വനിതകളിൽ ഒരാളായ അരുണ ആസിഫ് അലിയുടെ ചരമ വാർഷിക ദിനമാണ്. 1996 ജൂലൈ 29 അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സമരത്തിന് പുതുജീവൻ നൽകിയ നേതാവായിരുന്നു അരുണ ആസിഫ് അലി. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ശക്തമായ അടിച്ചമർത്തലുകൾക്കിടയിലും അവർ പോരാട്ട വീര്യം കൈവിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നായിക എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടി. സ്വാതന്ത്ര്യാനന്തരം പൊതുജീവിതത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അവർ സജീവ സാന്നിധ്യമായി തുടർന്നു. രാജ്യസേവനത്തിനുള്ള വിലമതിക്കാനാവാത്ത സംഭാവനകളെ മാനിച്ച് മരണാനന്തര ബഹുമതിയായി ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്ന നൽകി രാജ്യം അവരെ ആദരിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ അരുണ ആസിഫ് അലിയെ ഈ ചരമവാർഷിക ദിനത്തിൽ ആദരപൂർവ്വം സ്മരിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് അന്താരാഷ്ട്ര കടുവാ ദിനം. വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതിനും വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിക്കുന്നു. കടുവ ഒരു വന്യജീവി മാത്രമല്ല, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ പ്രതീകം കൂടിയാണ്. കടുവകൾ സുരക്ഷിതമായി ജീവിക്കുന്ന വനങ്ങൾ അനേകം ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങളാണ്. അതിനാൽ കടുവകളുടെ സംരക്ഷണം

0: വിശാലമായ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഇനിയൊരു നാടകം കേൾക്കാം.
1: മോളിക്കുട്ടിക്കൊരു മൊബൈൽ ഫോൺ നാടകം. രചന വടക്കംതല ശ്രീകുമാർ. പങ്കെടുക്കുന്നവർ ബിന്ദു പള്ളിച്ചൽ, അടൂർ സി സുരേഷ് കുമാർ, പി സി രാജൻ വല്ലന, ഡോക്ടർ വിജയലക്ഷ്മി, ദുർഗാരാജു. സംവിധാനം ബിജു മാത്യു. മോളിക്കുട്ടിക്കൊരു മൊബൈൽ ഫോൺ.
2: ഹലോ ചേട്ടാ, ഞാനാ. ഓ, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമ്മുടെ മോളിക്കുട്ടിക്ക് ചേട്ടനോട് ഏതാണ്ട് പറയണമെന്ന്.
3: എടി മോളിക്കുട്ടി,

0: മോളിക്കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ.
1: ഹലോ ചേട്ടാ, ഞാനാ. ഓ, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമ്മുടെ മോളിക്കുട്ടിക്ക് ചേട്ടനോട് ഏതാണ്ട് പറയണമെന്ന്. എടി മോളിക്കുട്ടി, നീ ഇങ്ങ് വാ.
2: അയ്യോ വേണ്ട, അമ്മയങ്ങ് പറഞ്ഞാ മതി, എനിക്ക് പേടിയാ.
1: അവൾക്ക് പേടിയാകുന്നെന്ന്. പിന്നെ ചേട്ടാ, മോളിക്കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ വേണമെന്ന്. ഹലോ ഹലോ ഹലോ. അയ്യോ, കട്ടായി പോയി മോളെ.
2: അമ്മ ഒന്നുകൂടി വിളിച്ചേ.
1: ചേട്ടൻ ഇനി മനഃപൂർവ്വം കട്ട് ചെയ്തതാണോ?
2: ഒന്ന് പോമ്മേ, അമ്മ പറയാതെ തലമുടി പോലും കട്ട് ചെയ്യാത്ത ആളാ നമ്മുടെ അച്ഛൻ. പിന്നെ ഫോൺ
1: എടുക്കു മോളെ.
2: വേണ്ട വേണ്ട, അമ്മ തന്നെ എടുക്ക്.
1: ഹലോ, കട്ടായി പോയി ചേട്ടാ. ഓഹോ, അത് ശരി. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അവൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ ചേട്ടനോടല്ലാതെ പിന്നെ ആരോടാ പറയേണ്ടത്? ആ ശരി ചേട്ടാ, 100% ശരിയാ. ശരി, ആ മോള് 10ാം ക്ലാസ്സിലായതല്ലേ ഉള്ളൂ, ഇപ്പോഴേ മൊബൈൽ ഫോൺ എന്തിനാ? കുറച്ചുകൂടി വളരട്ടേന്ന്.
2: അപ്പൊ എന്റെ ക്ലാസ്സിലെ അനുസരിക്കും മഹിമയ്ക്കും രശ്മിക്കും ശ്രീനാഥനും ഷാനിനും ഒക്കെ ഫോൺ ഉണ്ടല്ലോ, അവരൊക്കെ വളരട്ടെന്ന് അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞില്ലല്ലോ. അല്ലേലും എനിക്കറിയാം ഇവിടെ ആർക്കും എന്നോട് സ്നേഹമില്ലെന്ന്. പള്ളിക്കൂടത്തിൽ ഇന്റർവെൽ സമയത്ത് പിള്ളേരെല്ലാരും കൂടി മിസ് കോൾ അടിച്ച് പറ്റിക്കുകയും പാട്ട് കേൾക്കുകയും ഗെയിം കളിക്കുകയും ചെയ്യുമ്പോ ഞാൻ മാത്രം.
1: മോള് കരയാതെ. ദേ, ആരോ വരുന്നുണ്ട്, മുഖം അങ്ങ് തുടക്കേ. അല്ല, ഏജന്റ് ചേട്ടനോ? എന്താ പിന്നെ?
3: അല്ലേ, എന്താണെന്നോ, ഇന്ന് എത്ര തീയതി?
1: ഓ, അത് ശരി, കാശിന് വന്നതാണോ? സാധാരണ രാവിലെയാണല്ലോ വരവ്.
3: നാളെ രാവിലെ ഒരു മരണമുണ്ട്, എനിക്ക് അതിന് പോകണം.
1: നാളെ രാവിലെ മരിക്കുമെന്നോ? നാളെ മരിക്കുമെന്ന് ഏജന്റിന് എഴുത്തു വന്നോ?
3: എന്റെ അമ്മണിയമ്മയെ ഇന്നലെ ചത്തതാ. മോൻ കുവൈറ്റിൽ നിന്ന് വരണം, ശവദാഹം നാളെയാ. സാധനം മോർച്ചിന് വെച്ചിരിക്കുക. അല്ല, മോള് കുട്ടിയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ?
1: ഓ, ഒന്നുമില്ല, ഒരു ചെറിയ ജലദോഷം.
3: അയ്യോ, വെച്ചോണ്ടിരിക്കരുത്, ആശുപത്രി കൊണ്ടുപോകണം.
2: ചുമ്മാതെ ചേട്ടാ, എനിക്ക് പനിയൊന്നും ഇല്ല, വെറുതെ പറഞ്ഞു എന്നെ രോഗിയാക്കുക.
3: അത് ശരി. അപ്പൊ അമ്മയും മോളും തമ്മിൽ ഏതാണ്ട് ഉടക്ക് നടന്ന്.
1: ഉടക്കൊന്നുമില്ല ചേട്ടാ, നിങ്ങളോട് എന്തിനാ മറച്ചു വെക്കുന്നത്? ഇവൾക്ക് മൊബൈൽ ഫോൺ വേണമെന്ന്.
3: അത്ര കാര്യമുള്ളോ? ഒരു മൊബൈൽ ഫോൺ അങ്ങ് മേടിച്ചു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ആരുടെ കയ്യില ഈ പുല്ലില്ലാത്തത്?
1: ഇവളുടെ അച്ഛൻ സമ്മതിക്കാതെ എങ്ങനെയാ?
3: എല്ലാം അച്ഛന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണോ ഇക്കാലത്ത് ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യുന്നത്? സോമൻ ചേട്ടൻ അറിയാതെ ഒരു മൊബൈൽ ഫോൺ അങ്ങ് മേടിച്ചു കൊടുക്കണം.
2: അങ്ങനെ പറഞ്ഞു കൊടുക്ക ചേട്ടാ.
1: ചേട്ടൻ വരുമ്പോ ചോദിച്ചാലോ?
3: ചേട്ടൻ വന്നാലും കഷ്ടിച്ച് 2 ആഴ്ചയെ കൂടുതൽ നിൽക്കത്തില്ലേ? അതുവരെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാക്കി രഹസ്യമായി എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെക്കണം, അത്ര കാര്യമുള്ളൂ.
1: എന്തോ വിലയാകും ഏജന്റ് ചേട്ടാ?
3: അത് 700 രൂപ മുതൽ 20,000 രൂപ വരെയുള്ള സെറ്റ് ഉണ്ടെന്നാ പറഞ്ഞു കേൾക്കുന്നേ.
2: എനിക്ക് പാട്ട് കേൾക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെയുള്ള സെറ്റ് വേണം.
3: മേടിക്കുന്നെങ്കിൽ നല്ലത് മേടിക്കണം.
2: ഒരു 12-15 മതി.
1: 12?
2: അതമ്മേ 12,000.
1: എന്റെ ഈശ്വരാ. മോളെ, 10-12,000 രൂപ എവിടെ നൊപ്പിക്കും?
2: അതമ്മേ, നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കാം, കാശ് ആവശ്യത്തിനുള്ളതല്ലേ അമ്മേ.
1: എടി, ബാങ്കിൽ നിന്ന് കാശെടുത്താലേ അച്ഛൻ വന്ന് പാസ്ബുക്ക് നോക്കി എന്തിനെടുത്തെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും?
2: അപ്പോ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയുടെ ഒരു വളയും ഒരു പണയം വെക്ക്. അച്ഛൻ എത്താറാകുന്നതിന് 1 ആഴ്ച മുമ്പ് അങ്ങ് എടുക്കാം നമുക്ക്.
1: എങ്ങനെ തിരിച്ചെടുക്കും? പലിശ അടക്കണ്ടയോ?
2: അതൊക്കെ നമുക്ക് ഒപ്പിക്കാം അമ്മേ.
1: അച്ഛൻ വന്ന് വള എന്തിന്ന് ചോദിച്ചാലോ?
2: അത് നമുക്ക് ഇതേ മോഡലിൽ ഒരു റോൾഡ് ഗോൾഡ് വാങ്ങിച്ചിട്ടാലോ അമ്മേ? ആരും സംശയിക്കത്തില്ല.
1: മോശക്കാരി അല്ലല്ലോടി നീ, ഈ ബുദ്ധി പഠിക്കുന്ന കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിലോ. അയ്യോ മോളെ, മോളിക്കുട്ടി, എന്ത് പറ്റി മോളെ?
4: വിഷമിക്കാനൊന്നുമില്ല, സ്കൂളിൽ വെച്ച് ഒരു ചെറിയ തലകറക്കം വന്നു, ഞങ്ങൾ ആശുപത്രിയിൽ കാണിച്ച് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്.
1: മോളെ, മോളിക്കുട്ടി, എന്ത് പറ്റി കുട്ടാ?
2: ഒന്നുമില്ല അമ്മേ.
1: മോളെ, കുടിക്കാൻ എന്താ വേണ്ടത്?
2: ഒന്നും വേണ്ട അമ്മേ, എനിക്ക് കിടന്നാ മതി.
1: എന്നാ വാ പതുക്കെ എണീക്ക്, വാ മോളെ.
5: അമ്മണി കൊച്ചേ, അമ്മണി കൊച്ചേ.
1: അല്ലാ,

0: വിലാസിനി, നീ ഇവിടെ വരുന്ന പതിവില്ലല്ലോ, അതും ഈ സമയത്ത്.
1: മോൾക്കായതാണ്ട് വിശേഷായ
0: വൈകിട്ട് വിളക്ക് കത്തിക്കുന്ന നേരം വന്ന് അനാവശ്യം പറയുന്നു.
2: ഇത് നല്ല കൂത്ത്. അയലത്തൊരാപത്തുണ്ടായപ്പോ അന്വേഷിക്കാൻ വന്നതാണോ കുറ്റം?
0: പിള്ളേരാകുമ്പോ പനിയും തലവേദനയും ഒക്കെ വരും, അത് നാട്ടു നടപ്പാ.
2: അതിന് എന്നോട് ചൂടാവുന്നത് എന്തിനാ?
0: എന്റെ മോൾ അത്തരക്കാരിയല്ല.
2: ഒന്നോതും അമ്മണി, സോമൻ മദ്രാസിൽ നിന്ന് 10 കാശയക്കാൻ തുടങ്ങിയതിന്റെ ഗമ എന്നോട് എടുക്കണ്ട കേട്ടോ. റേഷൻ കടയിൽ അരി മേടിക്കാൻ ചെന്നപ്പോ അവിടെ നിന്ന പെണ്ണുങ്ങൾ പരസ്പരം പറയുന്നത് കേട്ടപ്പോ അയലത്തായത് കൊണ്ട് ഒന്ന് വന്ന് തിരക്കാമെന്ന് വിചാരിച്ച്. ഇനി ഈ വീട്ടിൽ ആരെങ്കിലും ചത്താലും അമ്മണി ഞാൻ ഈ മുറ്റത്ത് കേറത്തില്ല.
0: ആദ്യം നിന്റെ വീട്ടിലാ ചാവുന്നതെങ്കിൽ ഞാനും കേറത്തില്ല.
2: കാണാം.
0: ഹലോ, ആ എന്താ ചേട്ടാ? അവള് നേരത്തെ കിടന്നു, ഒരു ചെറിയ ജലദോഷം, ഗുളിയും സിറപ്പും കൊടുത്തു. വേണ്ട ചേട്ടാ, വിളിക്കണ്ട, വിശ്രമിക്കട്ടെ, രാവിലെ വിളിപ്പിക്കാം. ആ ശരി ശരി.
3: ഈശ്വരോ, ഞാൻ എന്തു പറയും, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ.
4: അമ്മണി ചേച്ചി, അമ്മണി ചേച്ചി.
0: അല്ല, ഏജന്റ് ആയിരുന്നു.
4: കാര്യങ്ങളല്ല ഞാൻ അറിഞ്ഞ്.
0: എന്തോ അറിഞ്ഞെന്ന്?
4: മോളെ കാര്യവേ, മോളെ കുട്ടിയുടെ.
0: എന്ത് കാര്യം?
4: ഭൂമി വീണ്ടതാണെങ്കിലും പരന്നല്ലയോ കിടക്കുന്നേ.
0: എന്റെ ഏജന്റ് ആശാനെ, മനുഷ്യനായിട്ട് കറക്കാതെ കാര്യം പറ.
4: പിന്നെ വിഷമിക്കാനൊന്നുമില്ല കേട്ടോ, നമ്മുടെ മോളെ കുട്ടിയുടെ കൂടെ മറ്റു 17 പിള്ളേരെയും കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.
0: കസ്റ്റഡിയിൽ എടുത്തുന്നു? ഒന്ന് തെളിച്ചു പറയാ എന്റെ ഏജന്റെ.
4: അപ്പോ കാര്യം അറിഞ്ഞില്ലയോ?
0: ഇല്ല, ഗുരുവായൂരപ്പനാണ് സത്യം, ഞാനൊന്നും അറിഞ്ഞില്ലേ.
4: സ്കൂളിൽ നിന്ന് പിള്ളേരുടെ മൊബൈൽ ഫോൺ സാറുമാരെ കയറുന്ന് പിടിച്ച് മോളിക്കുട്ടിക്ക് മനക്കെട്ടില്ലാത്തത് കൊണ്ട് അവിടെ ബോധം കെട്ടങ്ങ് വീണു. നമ്മുടെ കുഞ്ഞൊരു പിഞ്ചു ഹൃദയവും ഇളം മനസ്സോ, എന്തോ ചെയ്യും?
0: ഓഹോ, അത് ശരി. ഏത് സാറാ എന്റെ കുഞ്ഞിന്റെ മൊബൈൽ പിടിച്ചത്? അവനെ ഒന്ന് കണ്ടിട്ടേ ഉള്ളു ബാക്കി കാര്യം.
4: കാള പെറ്റെന്ന് കേൾക്കുമ്പോ കയറെടുക്കാതെ ചേച്ചി.
0: എടുക്കും, വേണ്ടി വന്നാൽ ചങ്ങല എടുക്കും. ഏജന്റ് ആശാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാറുമാർക്ക് ശമ്പളം ഇല്ലയോ? ശമ്പള കാശിന്ന് കുറച്ചെടുത്ത് അവർക്കൊരു മൊബൈൽ വാങ്ങിയാൽ എന്താ? നാണം കെട്ട പണി കാണിക്കരുത്.
4: എന്റെ ചേച്ചി, പുതിയ നിയമമാ, സ്കൂളിൽ സാറുമാരും കുട്ടികളും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഫോണുകളെ അവസാനം ലേലം ചെയ്യണമെന്നാ നിയമം.
5: ഞാൻ മിസ് കോൾ അടിച്ചിട്ട് നീ എന്തായി കളി എടുക്കാത്തത്?
2: എന്റെ റിംഗ് ടോൺ ഞാൻ ആർക്കും കൊടുക്കത്തില്ലടാ മോനെ.
5: അമ്മേ അമ്മേ, എന്റെ ഫോണൊന്ന് ചാർജ് ചെയ്യമ്മേ.
0: മോളെ, ദൈവമേ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാ. ഹലോ, എന്താ ചേട്ടാ ഇത്ര പെട്ടെന്നൊരു തീരുമാനം? ഓ, അത് ശരി, വച്ചേരെ. മോളെ മോളെ, നിന്റെ അച്ഛൻ നാളെ വരുന്നെന്ന്, മോൾക്കൊരു അടിപൊളി മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നു.
5: അമ്മേ, സത്യമാണോ അമ്മേ?
0: മോളോട് ഞാൻ കള്ളം പറയുവോ? പിന്നെ ഏജന്റെ, താൻ എനിക്കൊരു വലിയ ഉപകാരം ചെയ്യണം.
4: പറഞ്ഞാട്ടെ.
0: ദേ ഈ വള കണ്ടോ, ഇതേ അളവിൽ ഇതേ മോഡലിൽ ഒരു വള മേടിച്ചു തരണം.
4: അയ്യോ, എനിക്ക് സ്വർണത്തിന്റെ ഏജൻസി ഒന്നുമില്ല.
0: എന്റെ ഏജന്റെ സ്വർണമല്ല, റോൾഡ് ഗോൾഡ്.
4: അതൊക്കെ കെട്ടിയ ചിലർക്ക് ചൊറിച്ചിട്ട് വരും കേട്ടോ.
0: ചൊറിച്ചിലൊക്കെ ഞാൻ അങ്ങ് സഹിച്ചോളാം, താൻ ഇതിന്റെ അളവ് പിടിക്ക്.
4: എന്തിനാ ഈ സാധനമൊക്കെ മേടിച്ചിട്ട് കോലം കെടുന്നേ?
0: അല്ലെങ്കിൽ ചേട്ടൻ വരുമ്പോ എന്റെ കോലം കെടും ഏജന്റെ.
4: മനസ്സിലായില്ല.
0: അതൊക്കെ ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു തരാം.
4: ഓ, അത് ശരി, അങ്ങനെ വരട്ടെ.
5: അമ്മേ അമ്മേ, ഇതെന്തൊരു ഉറക്കം അമ്മേ.
0: ക്ഷീണം കൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി മോളെ.
5: അച്ഛൻ എപ്പം വരുമെന്നാമ്മ പറഞ്ഞത്?
0: അച്ഛന്റെ പറച്ചിലൊന്നും കാര്യമാക്കണ്ട, രാവിലെ എത്തുമെന്ന് പറഞ്ഞാൽ വൈകിട്ടെത്തും, വൈകിട്ടെത്തുമെന്ന് പറഞ്ഞാൽ രാവിലെ എത്തും. ആ പിന്നെ മോൾക്ക് അമ്മ മൊബൈൽ മേടിച്ചു തന്ന കാര്യവും സാറുമാരത് പിടിച്ചെടുത്ത കാര്യവും ഒന്നും അച്ഛൻ അറിയരുത്.
5: അപ്പൊ അച്ഛൻ സ്കൂളിൽ എന്റെ പഠിത്തക്കാരി അന്വേഷിച്ച് ചെന്നാലോ? അവരപ്പ പറയില്ലേ അമ്മേ?
0: ഫസ്റ്റ് അക്കാര്യത്തിൽ നീ വിഷമിക്കണ്ട. ഇത്രയും നാളിനിടയിൽ നിന്റെ പഠിത്തക്കാരി അന്വേഷിച്ച് അച്ഛൻ വന്നിട്ടുണ്ടോ? വേണ്ട, പഠിക്കുന്ന കാലത്ത് അച്ഛൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ?

0: അമ്മേ, ദേ അച്ഛൻ വന്നു.
1: ആ ഇനി വാ മോളെ, ഈ പെട്ടി രണ്ടുപേരത്ത് അകത്തുകൊണ്ട് വയ്ക്ക്, എന്നിട്ട് കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുപോവാ.
2: എത്ര ദിവസത്തെ അവധിയുണ്ട് സോമേട്ടാ?
1: അത് കൊള്ളാം, ഞാനിങ്ങോട്ട് വന്ന് കയറിയില്ല. അതിനു മുമ്പേ ഞാൻ തിരിച്ചു പോകുന്ന കാര്യം അറിയേണ്ടത്.
0: ഇന്നാച്ചാ വെള്ളം.
1: മോളെ മോളിങ്ങി വാ, ഇത് അച്ഛൻ നിനക്ക് വേണ്ടി വാങ്ങിയ മൊബൈൽ ഫോണാ.
0: അമ്മേ ദേ ഇത് കണ്ടോ, എന്റെ ആ പഴയ മൊബൈൽ പോലെ ഇരിക്കുന്നു.
1: പഴയ മൊബൈലോ? നീ മൊബൈൽ മേടിച്ചോ?
0: അത് പിന്നെ അച്ഛാ, എന്റെ കൂട്ടുകാരുടെ മൊബൈലേ. അത് ഇതേപോലെ ഇരിക്കുക, ഇതേ നിറം, ഇതേ ആകൃതി. എനിക്ക് വിളിക്കാൻ തരാറുണ്ട്.
1: നീ ആർക്കാ വിളിക്കുന്നേ?
0: അത് വിളിക്കാനല്ല അച്ഛാ, കളിക്കാനേ.
1: കളിക്കാനോ?
0: അതില് ഗെയിം കളിക്കാൻ പറ്റും അച്ഛാ.
1: മോളേ, നിന്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിഞ്ഞു. നിന്റെ മൊബൈൽ സാർമാർ പിടിച്ചെടുത്തതും നിനക്ക് ബോധക്കേട് വന്നതും സകലതും ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് അമ്മിണി എന്താ ചോദിക്കാത്തത്?
2: അത് പിന്നെ പിന്നെ.
1: ഓഹോ, എന്നാ കേട്ടോ, മോളിക്കുട്ടിയുടെ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് സുഗുണനും ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിഞ്ഞുകൂടാ. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതും ക്ലാസ് ടീച്ചർ മധു സാർ ഇടപെട്ടതും ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോയതും എല്ലാം സുഗുണൻ അറിയിച്ചു. മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്?
0: അച്ഛാ ഞാൻ.
1: മോളെ, നിനക്ക് വേണ്ടി അച്ഛൻ വാങ്ങിയ മൊബൈൽ ഇന്നാ. ആ ചുവന്ന ബട്ടൺ അമർത്തി നോക്കാം. മോള് പഠിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ കുറേ നേരം ബട്ടൺ അമർത്തി കളിക്കണം. ഭാവിയിൽ നിനക്ക് മൊബൈൽ ആവശ്യമായി വരുമ്പോൾ അച്ഛൻ വാങ്ങിത്തരാം. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഇത് മതി. അമ്മിണി,
2: എന്തോ
1: താൻ മുമ്പേ ചോദിച്ചില്ലേ ഞാൻ എന്ന് മടങ്ങിപ്പോകുന്നു?
2: അതെ.
1: എന്നാ ഞാൻ ഇനി പോകുന്നില്ല.
0: ഹലോ, അതെ ഉണ്ട്. ആ ശരി, പറയാം.
1: ആരാ മോളെ?
0: അത് അച്ഛൻ ഏജന്റ് മാമനാ.
1: എന്താ എന്താ കാര്യം?
0: അത് അമ്മ കൊടുത്ത വളയുടെ അളവിനുള്ളത് കിട്ടിയില്ല, 2 ദിവസം കഴിയുന്നു.
1: ഏത് വളയാ അമ്മിണി?
2: എന്നെ വഴക്കു പറയരുത്, എല്ലാം ഞാൻ തുറന്നു പറയാം. എല്ലാത്തിനും കാരണം മോളിക്കുട്ടിക്ക് മൊബൈൽ വാങ്ങിയതാ.
3: മോളിക്കുട്ടിക്കൊരു മൊബൈൽ ഫോൺ. നാടകം സമാപിക്കുന്നു. രചന വടക്കുംതല ശ്രീകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അമ്മിണി ബിന്ദു പള്ളിച്ചൽ, ഏജൻ അടൂർ സി സുരേഷ് കുമാർ, സോമൻ പി സി രാജൻ വല്ലന, മോളി ഡോക്ടർ വിജയലക്ഷ്മി, വിലാസിനി ദുർഗാരാജു. സംവിധാനം ബിജു മാത്യു. സംവിധാന സഹായം എം നിസാമുദ്ദീൻ.
4: ഇനി ലളിതഗാനങ്ങൾ. ആദ്യ ഗാനം പി വി പ്രീത പാടിയത്.